0: जयपुरम केंद्र है। दोपहर के 12:30 हुए हैं। आइए सुनते हैं मलयालम कार्यक्रम।
1: മീഡിയം വേവ് 438.6 മീറ്റർ അഥവാ 684 കിലോഹെർട്സിൽ ഇത് ആകാശവാണി ശ്രീ വിജയപുരം നിലയം.

നമസ്കാരം ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201 എടവമാസം 28-ാം തീയതി വ്യാഴാഴ്ച. ഞങ്ങളുടെ മലയാളം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സവിനയം സ്വാഗതം ചെയ്യുന്നു. കഥാനേരം, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ.

0: ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. MV റാണി ലക്ഷ്മി നാളെ രാവിലെ 6 മണിക്ക് സ്വരായ്ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് പുറപ്പെട്ട് തിരികെ ഉച്ചയ്ക്ക് 12 മണിക്ക് രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. ഷഹീദ് ദ്വീപിലേക്ക് MV കമോട്ട നാളെ രാവിലെ 6:15 യാത്ര പോകും. 8:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് ഇതിൻ്റെ മടക്കയാത്ര. നാളെ രാവിലെ 6:15 MV ബാരട്ട സ്വരായ്ദ്വീപിലേക്ക് പുറപ്പെടും. സ്വരായ്ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര 8:45. MV ഹഡ്ബേ നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. ഷഹീദ് ദ്വീപിൽ നിന്നും സ്വരായ്ദ്വീപിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് എത്തിച്ചേരുന്ന ഈ ബോട്ട് അവിടെ നിന്നും ഉച്ചകഴിഞ്ഞ് 2:30 നേരിട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. സ്വരായ്ദ്വീപിലേക്ക് MV ജോളി ബോയ് നാളെ രാവിലെ 11:30 യാത്ര പോകും. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് സ്വരായ്ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 3:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് യാത്ര തിരിക്കും. MV കമോട്ട സ്വരായ്ദ്വീപിലേക്ക് നാളെ വൈകുന്നേരം 5 മണിക്ക് പുറപ്പെടും. 13 ശനിയാഴ്ച രാവിലെ 5:30 സ്വരായ്ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര. ഷഹീദ് ദ്വീപിലേക്ക് MV പിലോമിലോ നാളെ ഉച്ചയ്ക്ക് 2:30 യാത്ര തിരിച്ച് വൈകുന്നേരം 4:30 അവിടെ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. യാത്രാ ബോട്ടുകളുടെ സമയവിവരമാണ് ശ്രോതാക്കൾ കേട്ടത്.
1: It's raining offers on the new age Baleno this season. Upgrade to the bold and techie new age Baleno and get amazing benefits, easy finance options and incredible exchange deals. Rush to your nearest Nexa showroom today and take home the new age Baleno with amazing offers and a 1 lakh kilometer or 3-year warranty. TNC apply. Nexa.
2: उपभोक्ताओं तक पहुंचने का सुलभ और सस्ता माध्यम है आकाशवाणी.
3: आकाशवाणी के विभिन्न केंद्रों से कीजिए अपने उत्पादों और सेवाओं का प्रचार विज्ञापनों के माध्यम से.
2: लोकल और राष्ट्रीय स्तर पर कीजिए अपने बिजनेस का विस्तार, क्योंकि आकाशवाणी में विज्ञापन बुकिंग हुई बहुत ही आसान.
3: अब घर, दफ्तर या दुकान पर बैठे बैठे आप कर सकते हैं विज्ञापनों की बुकिंग.
2: डायल कीजिए 8700014242.
3: नंबर एक बार फिर नोट करें 8700014242.
4: तेज बुखार, पसीना आना, सिर और शरीर में दर्द, उल्टी और कमजोरी,
5: ये मलेरिया के लक्षण हो सकते हैं.
4: मलेरिया संक्रमित मादा एनोफिलीज मच्छर के काटने से फैलता है.
5: समय पर इलाज न मिलने पर ये बीमारी गंभीर रूप ले सकती है.
4: सोते समय मच्छरदानी का उपयोग करें.
5: घर और आसपास पानी जमा न होने दें.
4: पानी की टंकियों और बर्तनों को ढककर रखें.
5: अगर बुखार हो तो रक्त की जाँच करवाएं.
4: अब हम कर सकते हैं.
5: अब हमें करना होगा.
4: मलेरिया को मिलकर हराना होगा.
5: स्वस्थ जीवन अपनाएं, मलेरिया को दूर भगाएं.
4: स्टेट हेल्थ सोसाइटी द्वारा जनहित में जारी.
0: എല്ലാ ശ്രോതാക്കൾക്കും കഥാനേരത്തിലേക്ക് സ്വാഗതം.

0: കഥാനേരം.
1: ഉറൂബ് എഴുതിയ കഥ യാത്ര, അവതരണം ശ്രീകുമാർ മുഖത്തല.
2: ഞാൻ രോഗശയ്യയിലായിരുന്നു. വിഷാദസങ്കുലമായ ഒരു അന്തരീക്ഷം എതിരായി ഞാൻ എത്ര ശ്രമിച്ചിട്ടും എന്നെ ചൂഴ്ന്നു നിന്നു. 14 ദിവസത്തെ നീണ്ട അബോധാവസ്ഥയിൽ നിന്ന് ഞാൻ ഉണർന്നിട്ട് ഒരാഴ്ചയേ ആയിട്ടുള്ളൂ. അപ്പോഴും തലച്ചോറിലാകെ ഒരു നേരിയ മാറാല മറ മൂടി നിന്നിരുന്നു. കാര്യങ്ങളുടെ ഉള്ളിലേക്ക് തുളച്ചു പോകാനൊരു കഴിവില്ലായ്മ. ചിന്തയുടെ കണ്ണികൾ അടിക്കടി മുറിഞ്ഞുപോകുന്നു. ഞാൻ ജാലകത്തിനുള്ളിലൂടെ കണ്ണിമയ്ക്കാതെ നോക്കിക്കൊണ്ട് കിടന്നു. ആകാശത്തിലൂടെ നീങ്ങുന്ന ഓരോ മേഘശകലവും എൻ്റെ ഹൃദയത്തിൽ ഓരോ വിടർന്ന വിഷാദ കഥകളെ നിഴലിപ്പിച്ചുകൊണ്ട് കടന്നുപോയി. ഞാൻ ആരാണ്? ആ മേഘപ്പൊളിയുടെ അത്ര വേഗത്തിൽ തന്നെ എൻ്റെ ജീവിതവും കടന്നു പോവുകയാണോ? ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനെന്താണ് ബന്ധം? അനേകമനേകം തലമുറകളായി പലരും ചോദിച്ച ചോദ്യമല്ലേ അത് എന്നെനിക്ക് തോന്നി. എന്തിന് ഞാനും ഇപ്പോൾ അത് ചോദിക്കണം? പക്ഷേ ആ നിമിഷത്തിൽ അത് ചോദിക്കുവാനുള്ള പ്രേരണ അടക്കാൻ വയ്യാത്തതായിരുന്നു. ഈ പാല് കുടിക്കൂ, അടുത്തുനിന്ന് ഭാര്യ നിർബന്ധിച്ചു. വേണ്ട, കുറച്ച് കുടിക്കണം, കടന്നു പോവൂ, ഞാൻ ഉറക്കെ പറഞ്ഞു. അത്തരം പരുഷവാക്കുകളുമായി ഇടപഴകേണ്ടി വന്നിട്ടില്ലാത്ത അവളുടെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു. എന്നിട്ടും അവൾ നിർബന്ധിച്ചു. എന്നെക്കൊണ്ട് ആ പാൽ മുഴുക്കെ കുടിപ്പിച്ചു. കണ്ണു തുടച്ചുകൊണ്ട് കടന്നുപോയി. ഞാൻ പ്രവർത്തിച്ചത് അക്രമമായോ? ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങൾക്കും നമുക്കുള്ള ആശ്വാസ കേന്ദ്രം അവളാണ്, എൻ്റെ കുഞ്ഞിൻ്റെ അമ്മ. കുറച്ച് പരുഷമായില്ലേ എൻ്റെ പെരുമാറ്റം? അനേകം ദിവസമായി ഉറക്കമിളച്ച് കഷ്ടപ്പെടുകയാണ് അവൾ. എന്നിട്ടും വീണ്ടും ഒരു മേഘശകലം ആകാശത്തിലൂടെ കടന്നുപോയി. പതുക്കെ പതുക്കെയാണ് അത് നീങ്ങുന്നത്. ഒടുവിൽ അത് കാണാതാകുന്നു. മേഘങ്ങളെല്ലാം എങ്ങോട്ട് പോകുന്നു? വിറയ്ക്കുന്ന തെങ്ങോലകൾ 1000 പരിഹാസകഥകളെ മന്ത്രിക്കുന്നത് പോലെ തോന്നുന്നു. ഓ, തെങ്ങോലകൾ ശബ്ദിക്കുമോ? വാസ്തവത്തിൽ ബോധരഹിതമായിരുന്ന കാലഘട്ടത്തേക്കാൾ ചീത്തയായിരുന്നു അത്. നാഴികകളും ദിവസങ്ങളും ആഴ്ചകളും മുഖത്തുരുമ്മിക്കൊണ്ട് കടന്നു പോകുമ്പോൾ അവയോട് എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് ചോദിച്ചുകൊണ്ടുള്ള ആ കിടപ്പ് ഒരു രസം തന്നെയാണ്. ഒരാൾ പ്രപഞ്ചത്തിൽ നിന്ന് അവധിയെടുക്കുകയാണത്. അത് കഴിഞ്ഞുള്ള നില മൂട്ടകടിയുള്ള ഓഫീസ് കസാലയിലേക്ക് തിരിച്ചു വരും പോലെയായിരുന്നു. സൂര്യൻ മറഞ്ഞു കഴിഞ്ഞു. എങ്കിലും വെളിച്ചം വാടിക്കൊണ്ടു നിന്നു, ഒരടർന്നു വീഴാറായ പൂവ് പോലെ. അപ്പോഴാണ് എൻ്റെ പടിക്കലൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന ആ നിരത്തിൽ നിന്ന് വണ്ടിച്ചക്രത്തിൻ്റെ ഉരുളുകൾ ശബ്ദിക്കുന്നത് ഞാൻ കേട്ടത്. ആ ശബ്ദമെനിക്ക് സുപരിചിതമാണ്. എല്ലാ പ്രഭാതത്തിലും സായന്തനത്തിലും വിക്കി വിക്കി പറയുന്ന ഒരു യാതനാചരിത്രം പോലെ ആ വണ്ടിച്ചക്രത്തിൻ്റെ കരകര ശബ്ദം എൻ്റെ പടിക്കലൂടെ ഇഴഞ്ഞു നീങ്ങാറുണ്ട്. അത് ഒരു കുതിരവണ്ടിയായിരുന്നു. ആ കുതിരയ്ക്കും അത് തെളിക്കുന്നവനും ഓരോ ചരിത്രമുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ ജന്മിയുടെ കുതിരയാണത്. ആ ജന്മിത്തറവാട്ടിലെ പല ഇലമുറിക്കാര്യസ്ഥന്മാരുടെ കൂട്ടത്തിൽ ആ കുതിരയും വളർന്നു പോന്നു. ഞങ്ങളെല്ലാം അതിനെ വെജിറ്റേറിയൻ കുതിര എന്നാണ് വിളിക്കുക പതിവ്. എല്ലാ കുതിരകളും സസ്യഭുക്കുകൾ തന്നെയാണെങ്കിലും ഞങ്ങളുടെ ജന്മിയുടെ കുതിരയ്ക്ക് ഒരു വിശേഷതയുണ്ട്. ഇളം പുല്ലുമായി അതിനൊരിടപാടുമില്ല. നന്നായി ഉണങ്ങിയ നെൽവൈക്കോൽ കടിച്ചു മുറിച്ചങ്ങ് തിന്നേക്കും. ഒട്ടും റേഷൻ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ആ പലഹാരത്തിന്മേൽ ആ ഗൃഹാശ്വം ജീവിച്ചു പോന്നു. എന്നല്ല, ജന്മയുടെ ഓമനക്കുമാരന്മാരെ വിദ്യാലയത്തിലേക്കും തിരികെയും വലിച്ചുകൊണ്ടു പോവുകയും പോരുകയും ചെയ്തു. അങ്ങനെ വൈക്കോലാഹാരത്തിനുള്ള ഒരു സജീവ പരസ്യമായി ഇഴഞ്ഞു നീങ്ങാറുള്ള ആ കുതിരയെ തെളിക്കുന്നവനും നീണ്ട ചരിത്രമുണ്ട്. അയാൾ ജോലി തുടങ്ങിയത് ഒരു റിക്ഷക്കാരനായിട്ടാണ്. അന്ന് അയാൾക്ക് 17 വയസ്സുണ്ട്. തഴച്ചു നിൽക്കുന്ന യൗവനം ആ വെജിറ്റേറിയൻ കുതിരയേക്കാൾ എത്രയോ വേഗം അയാൾ ഓടാൻ കഴിഞ്ഞിരുന്നു. പ്രശാന്തനായ ഒരു വക്കീലൻ

ഊർജ്ജസ്വലനായ വണ്ടിക്കാരനായിരുന്നു അയാൾ. പട്ടുറുമാലുകൊണ്ടുള്ള ഒരു ചെരിഞ്ഞ തലയിൽക്കെട്ടും മുഖത്തെ വസൂരിക്കലകളിൽ തങ്ങി നിൽക്കുന്ന വിയർപ്പു തുള്ളികളുമായി ഇടവും വലവും നോക്കാതെ വണ്ടിയും വലിച്ചോടിപ്പോകുന്ന അഭിനിഷ്ഠഗായനായ യുവാവിനെ ഇന്നും ഞാൻ ഓർക്കുന്നു. കാഴ്ചയിൽ പരുക്കനാണെന്ന് തോന്നും. അടുത്തറിഞ്ഞാൽ ഏറ്റവും മൃദുല സ്വഭാവൻ, സംതൃപ്തമായ ഹൃദയവുമായി ആ മനുഷ്യൻ 6 വർഷം മനുഷ്യരെ ചുമന്നു. 7-ാമത്തെ കൊല്ലം അയാൾ കല്യാണം കഴിച്ചു. കൽപ്പിച്ചു കൂട്ടിയിട്ടല്ല, അതങ്ങ് സംഭവിച്ചു. വൃദ്ധരായ ബാപ്പയും ഉമ്മയും നിർബന്ധിച്ചപ്പോൾ അയാൾ നിന്നുകൊടുത്തു. നിക്കാഹും കാനേത്തും കഴിഞ്ഞു. അതേവരെ ഒരു റിക്ഷാവണ്ടിയുടെ ഭാരം മാത്രം അറിഞ്ഞ അയാൾ ജീവിതത്തിൻ്റെ ഭാരം ആസ്വദിക്കാൻ തുടങ്ങി. ബീബാത്തു സുന്ദരിയായിരുന്നുവോ? അതേ എന്ന് അയാളുടെ ഹൃദയം മന്ത്രിച്ചു. ഇച്ചൊരു മൊഞ്ചുള്ള കിളിയ, പക്കെങ്കിലും കൂട് കെട്ടിയത് മുരുക്കു ചുള്ളിയില. അത് ബീബാത്തുവിന് സമ്മതമായിരുന്നില്ല. അപ്പോൾ ഇങ്ങക്കെന്നെ പുടിച്ചില്ല അല്ലേ? പുടിച്ചില്ലെന്നോ? പുടിച്ചാലും മനുഷ്യനെ കിളിയെന്നും ബട്ടക്കൂറാന്നൊക്കെ വിളിക്കോ? രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു. ആ പൊട്ടിച്ചിരി കുപ്പിവളകളുടെ കിളിങ്ങിച്ചിരിയിൽ ചെന്ന് മുങ്ങുകയും ചെയ്തു. പെരുന്നാൾ തുണി പോലെ റെങ്കുള്ള ആ ദിവസങ്ങൾ മങ്ങി ഉലഞ്ഞ് കീറി. ഇപ്പോൾ വേല കഴിഞ്ഞ് തിരിച്ചു വരുന്ന അവൻ്റെ ഭക്ഷണക്കാര്യത്തിൽ അവൾക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വരുന്ന തലമുറയ്ക്കായി 2 റിക്ഷാക്കാരെ വളർത്തിക്കൊണ്ടുവരികയും വേണം. ഒരു കുടുംബം അതിൻ്റെ തറക്കല്ലുകൾ പാകിക്കഴിഞ്ഞു. ആ കുടുംബിനിക്ക് ഇന്ന് കളിക്കാനും ചിരിക്കാനും സമയമില്ല. ആ കുടുംബനാഥനും വരുമാനം കൊണ്ട് ജീവിതത്തിൻ്റെ 2 അറ്റവും മുട്ടാതായി. മമ്മദിൻ്റെ സമ്പാദ്യം ആ ദമ്പതികളുടെ പുതപ്പ് പോലെ തന്നെയായി. ഒരാൾ വലിച്ചു പുതച്ചാൽ മറ്റൊരാൾക്കുണ്ടാവില്ല. അപ്പോഴാണ് മനുഷ്യനെ വഹിക്കുന്ന ജോലിയിൽ നിന്ന് വഹിപ്പിക്കുന്ന ജോലിയിലേക്ക് അയാൾക്ക് കയറ്റം കിട്ടിയത്. ഞങ്ങളുടെ ജന്മിക്ക് അയാളെ പിടിച്ചു. സംതൃപ്തിയുടേതായ നൈസർഗിക മന്ദസ്മിതം അപ്പോഴും വാടിയിരുന്നില്ല. എല്ലാ പ്രഭാതത്തിലും സായന്തനത്തിലും ആ വെജിറ്റേറിയൻ കുതിരയെയും തെളിച്ചുകൊണ്ട് ആ മനുഷ്യൻ എൻ്റെ പടിക്കലൂടെ കടന്നു പോകാനും തുടങ്ങി. അന്നും ആ വണ്ടിയുടെ കരകര ശബ്ദം കഫം കെട്ടിയ നെഞ്ചിലൂടെ വലിഞ്ഞു നീങ്ങുന്ന അന്ത്യശ്വാസം പോലെ കടന്നുപോയി. പതിവുള്ള ആ മൂളിപ്പാട്ട് കേട്ടു എന്നാണ് തോന്നുന്നത്. എന്തോ ആ വണ്ടിച്ചക്രത്തിനിടയിൽ നിന്ന് പുറപ്പെട്ട ചിലമ്പനൊച്ചകൾ എൻ്റെ ഹൃദയത്തെ ഓളം തല്ലിച്ചു. യാത്ര ചെയ്ത് അവിദിതം എവിടേക്കോ, രാത്രി ഇത് അറുതിയിലണയുന്നോ, ആ പാട്ട് ഇത് തന്നെ ആയിരുന്നുവോ? അതോ ആ മുഴങ്ങുന്ന രാഗത്തിന് വിഷാദാത്മകമായ എൻ്റെ ഹൃദയം വ്യക്തിത്വം കൊടുത്തുവോ? 4 കുട്ടികളുടെ പിതാവായി കഴിഞ്ഞ വണ്ടിക്കാരൻ തൻ്റെ ജീവിതഭാരവും ചുമന്നുകൊണ്ട് അനുസ്യൂതമായ യാത്ര തുടരുകയാണ്. ചുമക്കുന്നവരും ചുമപ്പിക്കുന്നവരും ഇവരുടെ നിലയ്ക്കാത്ത ഒരു ഘോഷയാത്രയാണോ ഈ ജീവിതം? ആ അർത്ഥബോധാവസ്ഥയിൽ മമ്മദും അയാളുടെ കുടുംബവും ഒരു മങ്ങിയ സാന്ധ്യകാലാന്തരീക്ഷത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് എൻ്റെ ഹൃദയത്തിലൂടെ നീങ്ങി. അനേകം ചിത്രങ്ങൾ വാടിക്കരിഞ്ഞ അഭിലാഷങ്ങളെ ഹൃദയത്തിലേക്ക് അമർത്തിക്കൊണ്ട് ഭർത്താവിനെയും കുടുംബത്തെയും ശുശ്രൂഷിക്കുന്ന ആ ബീബാത്തുവിൻ്റെ മുഖം എൻ്റെ ഹൃദയത്തിൽ നിഴലിച്ചു. അന്തിയോളം ജോലി ചെയ്ത് തളർന്ന അവൾ വീണുറങ്ങിയ പൈതങ്ങൾക്കെടുത്ത് വേലത്തഴമ്പെഴുന്ന കൈകളിൽ മുഖവും ചായ്ച്ചുകൊണ്ട് ഭർത്താവിൻ്റെ വരവിനെ കാത്തിരിക്കുന്നുണ്ടാവില്ലേ? കാത്തിരിക്കുക, അതൊരു സുഖമാവാം. പക്ഷേ മമ്മദ് ചെന്നിട്ട് വേണം അടുപ്പിൽ തീപൂട്ടാൻ എന്ന നിലയ്ക്ക് ബീബാത്തുവിൻ്റെ കാത്തിരിക്കൽ സുഖമോ? ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളുടെ നേർക്കും ഇരുളടഞ്ഞ വഴിയിലേക്കും മാറി മാറി പായുന്ന ആ ദൃഷ്ടികൾ മിന്നുന്ന 2 നക്ഷത്രങ്ങളെപ്പോലെ എൻ്റെ ഭാവനയിൽ തങ്ങി നിന്നു. ആ നക്ഷത്രങ്ങൾ എനിക്ക് സുപരിചിതങ്ങളാണല്ലോ. അടുത്ത ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പേ എൻ്റെ അരികിലൂടെ കടന്നുപോയതാണല്ലോ. ഏതാണവ? കടുത്ത ശകാരം കേട്ടിട്ടും എന്നെ പാൽ കുടിപ്പിച്ച ശേഷം കടന്നുപോയ ആ നിറഞ്ഞ കണ്ണുകൾ എനിക്ക് ഓർമ്മ വന്നു. ഓ, ഏതെല്ലാം തരത്തിൽ എത്രയെല്ലാം നക്ഷത്രങ്ങൾ ഇരുളിൻ്റെ അഗാധതയിലേക്ക് ആഴ്ത്തി ആഴ്ത്തി വയ്ക്കപ്പെട്ടിരിക്കുന്നു. ആ വണ്ടിയുടെ അകന്നുപോകുന്ന ഞരങ്ങലും മൂളലും വീണ്ടും എൻ്റെ ഹൃദയത്തിന് താളമിടുകയായിരുന്നു. യാത്ര ചെയ്ത് അവിദ്യതം എവിടേക്കോ, രാത്രി ഇത് അറുതിയിലണയുന്നു. ആ പാട്ടിൻ്റെ താളം മുറുകി മുറുകി വന്ന് ഒരു നിലയ്ക്കാത്ത രോദനം പോലെ നീണ്ടുപോകുന്നതായി എനിക്ക് തോന്നി. എന്താണ് അർദ്ധരാത്രി പാട്ടുപാടുന്നത്? ഉറങ്ങൂ, ആ ശാസനം കേട്ടപ്പോഴാണ് വാസ്തവത്തിൽ ഞാൻ ഉണർന്നത്. എൻ്റെ അടുത്ത് ആ സുപരിചിതമായ 2 നക്ഷത്രങ്ങളും നിൽക്കുകയാണ്.

0: ഞാൻ അവയിലേക്ക് നോക്കി, അവ എന്നിലേക്കും. ആ രണ്ട് നോട്ടത്തിനുമിടയ്ക്ക് ഒരു പ്രപഞ്ചം മുഴുവനും വിങ്ങിക്കൊണ്ടു നിന്നു. ഈ ഭൂമിയുടെ എല്ലാ വേദനകളെക്കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു സുന്ദര പ്രപഞ്ചം. അവൾ എൻ്റെ പുറം തടവിക്കൊണ്ടു നിന്നു. പതുക്കെ പതുക്കെ ഞാൻ ഉറങ്ങി. പിറ്റേന്ന് കാലത്ത് ഉണർന്നപ്പോൾ ആ ഉണരൽ ഒരു അവിചാരിത സംഭവം പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ഉറങ്ങിയവർ ഉണരുകയോ? പക്ഷേ ഞാൻ ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രപഞ്ചമാകെ ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. ഓരോ പുൽക്കടിയിലും ജീവൻ്റെ തള്ളിക്കയറ്റം എന്തിനെയോ വെല്ലുവിളിച്ചു കൊണ്ട് നിന്നു. എൻ്റെ ഈ ജാലകത്തിനപ്പുറത്ത് വിശാലമായ ലോകം മുഴുവൻ ചൈതന്യം കൊണ്ട് അമ്മാനമാടുകയാണ്. തുടുത്ത സൂര്യകിരണങ്ങളും പ്രസരിപ്പെഴുന്ന എൻ്റെ കുഞ്ഞും മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ ഉണർന്നത് നന്നായി എന്നെനിക്ക് തോന്നി. പക്ഷേ അവിചാരിതമായിട്ടാണ് ആ സുപരിചിതമായ നക്ഷത്രങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അതോടെ തലേന്നാളത്തെ സ്വപ്നസഞ്ചയങ്ങൾ മുഴുവൻ ഒരു മൂടൽമഞ്ഞിലൂടെ എൻ്റെ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. പ്രതീക്ഷോത്സുഖമായിരുന്ന ആ കണ്ണുകൾ ആ വണ്ടിക്കാരനെ കണ്ടുപോ. വീണ്ടും ആ വണ്ടിച്ചക്രത്തിൻ്റെ കരകര ശബ്ദം എൻ്റെ ഹൃദയത്തെ താളപ്പെടുത്തുകയായി. യാത്ര ചെയ്ത് അവിദിതം എവിടേക്കോ, രാത്രി ചെയ്ത് അറുതിയിലണയുന്നു. എന്താണ് പാടുന്നത്? ഇന്നലെ രാത്രി മുഴുവൻ ഇതേ പാട്ട് തന്നെ പാടിക്കൊണ്ടിരുന്നു. ആ നക്ഷത്രങ്ങൾ വീണ്ടും എന്നെ ഉണർത്തി. മമ്മദിൻ്റെ വണ്ടി കടന്നുപോയോ? ഞാൻ അവളോട് ചോദിച്ചു. ഓ, നിങ്ങളറിഞ്ഞോ? എന്ത്? മമ്മദ് തൂങ്ങി മരിച്ചത്? നിനക്ക് ഭ്രാന്താണ്. മമ്മദ് ആത്മഹത്യ ചെയ്യുകയോ? അതെ, പാവം കടക്കാരെ പേടിച്ചു തൂങ്ങി മരിച്ചു. ഇത് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന രണ്ട് നക്ഷത്രങ്ങളും നിർദ്ദേഹങ്ങളാണെന്ന് എനിക്ക് തോന്നി. മമ്മദ് എങ്ങനെ മരിക്കാനാണ്? ഞാൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ബീബാത്തുവിൻ്റെ വാടുന്ന ആ മുഖവും എൻ്റെ കൺമുമ്പിൽ നിൽക്കുന്ന ഈ മുഖവും തമ്മിൽ വ്യത്യാസമുണ്ടോ? നാല് കുട്ടികളും ഒരു തള്ളയുമാണ് പെരുവഴിയാധാരമായത്. അതോ ആ ഉമ്മക്കുട്ടി നല്ല കൂട്ടത്തിലാണ് താനും? ആ സഹതാപ പ്രകടനം എന്നെ ശുണ്ഠി പിടിപ്പിച്ചു. ഞാൻ അവളുടെ ചുമലിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു, ഏതുമ്മക്കുട്ടി?
1: ബീബാത്തു.
0: അപ്പോൾ നീയോ? വേദന നിറഞ്ഞ ഒരു മന്ദസ്മിതത്തോടെ അവൾ എൻ്റെ പുറം തടവിക്കൊണ്ട് നിർബന്ധിച്ചു. കിടക്കൂ, ക്ഷീണിച്ചിട്ടാണ് എന്തൊക്കെയോ പറയുന്നത്. ഞാൻ കിടന്നു, കണ്ണടച്ചു. എൻ്റെ മുന്നിലൂടെ നാല് ഇളം ശിരസുകളും അവയ്ക്കുമേൽ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് രണ്ട് നക്ഷത്രങ്ങളും കടന്നുപോയി. എൻ്റെ ഹൃദയം അപ്പോഴും തളം പിടിച്ചു. യാത്ര ചെയ്ത് അവിദിതം എവിടേക്കോ, രാത്രി ഇത് അറുതിയിലണയുന്നു.

0: കഥാനേരം.
1: കഥാനേരമാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി ലളിത ഗാനങ്ങൾ. ആദ്യം കെ പി വിജയ പാടിയ ഗാനം.